നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 24 ബുധനാഴ്ച. ഹരിതവാണി അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാവിവരം. എം വി ബംബൂഖ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. എം വി ജോളി ബോയ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. എം വി രംഗത്ത് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. എം വി ജോളി ബോയ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ വൈകിട്ട് 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 11 തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു.
1: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ

പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: ഹരിതവാണിയിലേക്ക് സ്വാഗതം.
1: ഇന്ന് ഹരിതവാണിയിൽ പരിസ്ഥിതിയും ആരോഗ്യവും. തിരുവനന്തപുരം പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് ഡോക്ടർ ടി ജി വിനോദ് കുമാർ സംസാരിക്കുന്നു.
2: വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള രണ്ട് പദങ്ങളാണ് പരിസ്ഥിതിയും ആരോഗ്യവും. ഇവ രണ്ടും പരസ്പര പൂരകവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളുമാണ്. പരിസ്ഥിതി സന്തുലിത ജൈവമണ്ഡലത്തിന് കീഴിൽ വരുന്ന മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ബാധകവും നിലനിൽപ്പിന് ആധാരവുമാണ്. എന്താണ് പരിസ്ഥിതി? ജൈവമണ്ഡലത്തിൽ ലഭ്യമാകുന്ന പ്രകാശം, ചൂട്, വെള്ളം, വായു, ആഹാരം, താമസിക്കാനുള്ള ഇടം എന്നിവയ്ക്കനുസൃതമായിട്ടാണ് സർവ ജീവജാലങ്ങളുടെയും വളർച്ചയും നിലനിൽപ്പും. സന്തുലിതമായ ഒരു പരിണാമ പ്രക്രിയയുടെ തുടർച്ചയെന്നോണം ജീവജാലങ്ങൾ അന്യോന്യം ആശ്രയിച്ച് ജൈവമണ്ഡലത്തിൽ നിലകൊള്ളുന്നുണ്ട്. ഒരുപക്ഷേ ഇതെല്ലാം നേരിട്ട് കണ്ണിൽപ്പെടില്ലെന്ന് വരാം. ഇപ്രകാരം നിലകൊള്ളുന്ന ജീവന പ്രക്രിയ രീതിയും അവ ഉൾക്കൊള്ളുന്ന ആവാസ ഇടങ്ങളും കൂടി ചേർന്നതാണ് നാം പരിസ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിലെ മുഖ്യ ഘടകങ്ങൾ വായുവും വെള്ളവും മണ്ണും മനുഷ്യനും മറ്റു സസ്യജന്തു സൂക്ഷ്മാണുക്കളുമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് നഷ്ടപ്പെടുന്ന സന്തുലിതാവസ്ഥ മറ്റു ഘടകങ്ങളെയും നേരിട്ടോ പരോക്ഷമായോ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് നാം അതിനെ പൊതുവിൽ പരിസ്ഥിതി മലിനീകരണം, പരിസ്ഥിതി ശോഷണം എന്നൊക്കെ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ പരിസ്ഥിതി സാക്ഷരത അനിവാര്യമാണ്. ഇനി എന്താണ് ആരോഗ്യം എന്ന് നോക്കാം. ആരോഗ്യം, അനാരോഗ്യം എന്നീ രണ്ട് അവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ കടന്നുപോകുന്നത്. ഇതുപോലെ ആരോഗ്യപൂർണമായ പ്രകൃതിയിലും മനുഷ്യ സമൂഹവും ഒത്തുചേർന്ന് സന്തുലിത ഭാവത്തിലെത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ രാഷ്ട്രം രൂപം കൊള്ളുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളിലൊന്നാണ്. ലോകാരോഗ്യ സംഘടന ലോകജനതയുടെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന മഹത്തായ ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 30 മനുഷ്യാവകാശങ്ങളിലൊന്നായി ഐക്യരാഷ്ട്രസഭയുടെ വിശ്വ മനുഷ്യാവകാശ വിളംബരത്തിൽ യൂണിവേഴ്സൽ ഡിക്ലർ

ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേവലം രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം, മറിച്ച് ഒരുവന്റെ ശാരീരിക, മാനസിക, സാമൂഹിക, ആത്മീയ തലങ്ങളിൽ അനുഭവപ്പെടുന്ന സ്വസ്ഥിതിയാണ് ആരോഗ്യമെന്ന പദത്തിൻ്റെ നിർവചനം. ഇനി പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിചിന്തനം ചെയ്യുമ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ നേരിടുന്ന, അത് നേരിട്ടായാലും പരോക്ഷമായിട്ടായാലും, പ്രശ്നങ്ങളിൽ എടുത്തു പറയേണ്ടവയാണ് വായുമലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പ്, വിസർജ്യ വസ്തുക്കളുടെ നിർമ്മാർജ്ജനം, ജനപഥ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, ജലജന്യ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ തുടങ്ങിയവ. ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളിൽ വിസർജ്യ വസ്തു നിർമ്മാർജ്ജനം അല്ലെങ്കിൽ നശിപ്പിക്കൽ ഏറെ പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ടതാണ്. ഇതിൽ അശ്രദ്ധയുണ്ടായാൽ മലജന്യ രോഗാണുക്കളുടെ വ്യാപനത്താൽ പല രോഗങ്ങളും ഉണ്ടാകുന്നു. അഴുകി നാറുന്ന മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ക്ഷുദ്രജീവികൾ പെരുകുന്നു. തുറസ്സായ സ്ഥലങ്ങളിൽ മലവിസർജനം നടത്തുന്നതും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയുമാണ് ഇതിനുള്ള പ്രതിവിധി. രോഗകാരികളായ കൊതുക്, ഈച്ച, ചെള്ള്, എലി തുടങ്ങിയവയെ ജലമാലിന്യ ചവറ് നിർമ്മാർജ്ജനത്തിലൂടെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ഉദരവിരകൾ വയറിളക്കത്തിന് കാരണമാകുമ്പോൾ കൊതുകുകൾ മലമ്പനിക്കും വിവിധ തരം വൈറൽ പനികൾക്കും എലിപ്പനിക്ക് എലിയും കാരണമാകുന്നു. ഇനി ജനപഥ സംരക്ഷണത്തിൻ്റെ ആവശ്യകത എന്തെന്ന് നോക്കാം. ജനപഥ സംരക്ഷണമെന്നാൽ ജനങ്ങളുടെ സഞ്ചാരവഴി, പൊതുസ്ഥലങ്ങൾ എന്നിവയുടെ സംരക്ഷണമാണെന്ന് പറയാം. ഇവിടെ നമുക്ക് വേണ്ടത് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ സമീപനങ്ങളാണ്. അതിൽ ചിലതാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, വിസർജ്യ നിർമ്മാർജ്ജന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യക്ഷമമാക്കുക, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ശീലം ഒഴിവാക്കുക, മാലിന്യമുക്തമായ കുടിവെള്ളം ലഭ്യമാക്കുക, കൈകാലുകൾ കഴുകി വൃത്തിയാക്കി വയ്ക്കുവാൻ ശീലിക്കുക, എല്ലാവർക്കും ശൗചാലയങ്ങൾ ലഭ്യമാക്കുക, വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കാനുള്ള ശീലം ഉണ്ടാക്കുക, കുട്ടികൾക്ക് പരിസ്ഥിതി ആരോഗ്യ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി നൽകുക, പരിസരം ഹരിതാഭമാക്കി ഓക്സിജന്റെ സാന്നിധ്യം കൂടുതൽ ഉറപ്പുവരുത്തുകയും ഒപ്പം കാർബൺ ആഗീകരണത്തിലൂടെ പരിസ്ഥിതി പരിശുദ്ധമാക്കി നിലനിർത്തിക്കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുക തുടങ്ങിയവ. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ജീവിതചര്യയായി മാറ്റേണ്ടത് അനിവാര്യമാണ്. ഓരോ വ്യക്തിക്കും അതിൽ നിർണായക പങ്കു വഹിക്കാനുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് വെളിപ്പെടുന്നത്. അതിൽ ചിലത്, ലോകത്തെ 80 ലക്ഷം ജൈവജാതികളിൽ 10 ലക്ഷം വംശനാശ ഭീഷണി നേരിടുന്നുവെന്നും ഭൂമിയുടെ 75% കരയ്ക്കും 85% തണ്ണീർത്തടങ്ങൾക്കും മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും IPBES പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അടുത്തിടെ നിരവധി ലോകരാജ്യങ്ങൾ പങ്കെടുത്ത ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ SDG ഉച്ചകോടിയിൽ നിരീക്ഷിച്ചത് വ്യക്തിഗത ലക്ഷ്യങ്ങളുടെ പുരോഗതി ഒന്നുകിൽ മന്ദഗതിയിലോ ദുർബലപ്പെടുത്തുന്നതോ ആണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ കൂടുതൽ ദാരിദ്ര്യത്തിൽ ആണ്ടു. വിശപ്പും പോഷകാഹാരക്കുറവും വർദ്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഭീകരമായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അടിസ്ഥാനമായ പ്രകൃതി കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുകയും മുറിവേൽക്കപ്പെട്ടിരിക്കുകയുമാണ്. മനുഷ്യരാശി വലിയ ദുരന്തത്തിൻ്റെ വക്കിലേക്ക് നടന്നടുക്കുകയാണ്. ഈ ഭീതിതമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണവും അതിലൂടെ നമ്മുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പാക്കുന്നതും പൗരധർമ്മമായി കണ്ട് അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, രോഗ ആതുരത അഥവാ രോഗം കൂടി വരുന്ന പ്രതിഭാസമാണ്. ഇതിൽ പ്രധാനം പകർച്ചവ്യാധികളാണ്, ഒപ്പം ജീവിതശൈലീ രോഗങ്ങളും. ശ്വാസകോശ രോഗങ്ങൾ, ക്ഷയം മുതലായവ, വയറിളക്കം പോലുള്ള ജലജന്യ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, എലിപ്പനി, മലേറിയ, ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, വൈറൽ പനികൾ, മസ്തിഷ്കജ്വരം, മന്ത്, ലൈംഗിക രോഗങ്ങൾ തുടങ്ങിയവ പകർച്ചവ്യാധി പട്ടികയിൽ വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലുള്ള ഒട്ടേറെ ദേശീയ ആരോഗ്യ പരിപാടികളിലൂടെ സംസ്ഥാന തലത്തിലും മേൽപ്പറഞ്ഞ രോഗങ്ങൾ വരാതിരിക്കാനും വന്നാൽ വേണ്ട ചികിത്സകൾ ലഭ്യമാക്കുവാനും ഹ്രസ്വ ദീർഘകാല അടിസ്ഥാനങ്ങളിൽ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിത്തീരുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഇനി വൈകുകൂട. ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതികൾക്കാവണം പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കുമുള്ള പങ്ക് വളരെയേറെയാണ്. ഗ്രാമസഭകൾ, അയൽക്കൂട്ടങ്ങൾ, ഊരുകൂട്ടങ്ങൾ,

0: കുടുംബശ്രീ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികൾ, പി ടി എ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ആവശ്യമായ ബോധവത്കരണ നൈപുണ്യ വികസന പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ജനസദസ്സുപോലുള്ള ജനകീയ വേദികളിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വരും വരായികൾ പറഞ്ഞ് അറിവ് പകരാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള പ്രവർത്തകരാക്കി മാറ്റേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങളാണ് അനിയന്ത്രിതമായ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്, വായു ജല മണ്ണ് മലിനീകരണം, മാരകമായ പകർച്ചവ്യാധികൾ തുടങ്ങിയവ. ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞുമാറി നിൽക്കാൻ കഴിയാത്തതിനാൽ ഒരു കൂട്ടായ പ്രവർത്തനം ദുരന്ത നിവാരണ സേനയുടെ സഹായത്തോടെ കൃത്യമായ ആസൂത്രണത്തിലൂടെ വൈവിധ്യമാർന്ന ബഹുമുഖ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പിലാക്കേണ്ടതാണ്. ഇപ്രകാരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൽപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കേണ്ടതാണ്. ഇതിലുൾപ്പെടുന്ന ചില പ്രധാന പ്രവർത്തനങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങൾ ക്രിയാത്മകമായി നടപ്പിലാക്കുക, ഖരദ്രവ മാലിന്യ നിർമ്മാർജ്ജനം, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന അഥവാ നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ശുദ്ധജല വിതരണ സംവിധാനം മെച്ചപ്പെടുത്തുക, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഭരണനിർവഹണം എന്നിവ കാര്യക്ഷമമാക്കുക. ഇത് പല തലങ്ങളിലായി നടപ്പാക്കാം. ഭവനതലത്തിൽ, പൊതു ഇടങ്ങളിൽ, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയിൽ വരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികൾ മുമ്പേ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക, കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ഉണ്ടാകുന്ന രോഗങ്ങളെ കണ്ടറിഞ്ഞ് നിയന്ത്രണ വിധേയമാക്കുക. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടപ്പാക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും ആരോഗ്യം, ശുദ്ധജലം, ദാരിദ്ര്യവും വിശപ്പിനും അറുതി വരുത്തുക, മാന്യമായ തൊഴിൽ, ഏവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ജൈവവൈവിധ്യവും പരിസ്ഥിതിയും സംരക്ഷിച്ച് സമാധാനവും നീതിയും പുലരുന്ന അസമത്വങ്ങൾ തീരെ കുറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശ്യം ലക്ഷ്യപ്രാപ്തിയിലെത്തുക എന്നതാണ്. ഇതിനായി രൂപപ്പെടുത്തിയ 169 ലക്ഷ്യങ്ങളടങ്ങിയ 17 സുസ്ഥിര വികസന പ്രക്രിയകൾ നടന്നു വരികയാണ്. 2015 തുടങ്ങിവച്ച ഈ ലക്ഷ്യം 2030 കൈവരിക്കാമെന്ന വിശ്വാസത്തിലാണ് ഓരോ അംഗരാജ്യവും കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. പ്രസ്തുത പ്രവർത്തനങ്ങൾ വിവിധ വൈദ്യശാസ്ത്ര മേഖലകൾക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പുറമെ ആയുർവേദം ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ സഹായം പ്രശ്നപരിഹാരങ്ങൾക്കും പ്രതിരോധ നടപടികൾക്കും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട്. രോഗപ്രതിരോധ രംഗത്ത് നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്ക് പുറമെ രോഗപ്രതിരോധത്തിന് സജ്ജമാക്കി നിർത്താനുള്ള പല ഔഷധങ്ങളും ചികിത്സാരീതികളും ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങിയ വൈദ്യശാസ്ത്രങ്ങളിൽ നിന്ന് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഈ സന്ദർഭത്തിൽ ആയുർവേദം നൽകുന്ന ഉപദേശം ആർക്കും സ്വീകരിക്കാവുന്നതാണ്.
1: നിത്യം ഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിശേഷസക്ത ദാതാ സമ സത്യപര ക്ഷമാവാൻ ആപ്തോപസേവീച്ച ഭവത്യരോഗ.
0: ഹിതവും മിതവുമായ ആഹാരവിഹാരങ്ങളുടെ തിരഞ്ഞെടുക്കൽ, ഇത് വ്യക്തി അധിഷ്ഠിതവുമാകാം. അവധാനപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശീലം വളർത്തുക. ഇന്ദ്രിയ സുഖങ്ങളിൽ അമിതമായ ഇച്ഛയ്ക്ക് ഇടനൽകാതെ നിയന്ത്രണ രൂപേണയുള്ള ജീവിതശൈലിയുടെ ചിട്ടപ്പെടുത്തൽ. മഹാമനസ്കതയും സമത്വബോധവും സത്യവും ക്ഷമയും കൈമുതലാക്കാനുള്ള പക്വമായ മനസ്സ് വാർത്തെടുക്കൽ. ശാസ്ത്ര പഠനങ്ങൾ, കണ്ടെത്തലുകൾ, സത്യ അധിഷ്ഠിതമായ പൂർവികരുടെ അനുഭവങ്ങൾ, ഉപദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കാനുമുള്ള കഴിവ് ആർജിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനുള്ള മനസ്സും കഴിവും ഉണ്ടാക്കിയെടുക്കാൻ ആരാണോ ശീലിക്കുന്നത്, ആരാണോ പ്രാവർത്തികമാക്കുന്നത്, അവർക്ക് യാതൊരു വിധത്തിലുള്ള രോഗഭീഷണികളും ഉണ്ടാകില്ല. ഇതിനായി ഏകലോകം ഏക ആരോഗ്യം എന്ന കാഴ്ചപ്പാടിലൂടെ നമുക്ക് മുന്നേറാം. പരിസ്ഥിതിയെ സംരക്ഷിക്കാം, ആരോഗ്യത്തെ സംരക്ഷിക്കാം, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നടത്താം. പ്രകൃതി രക്ഷതി രക്ഷിതാ, പ്രകൃതിയെ രക്ഷിച്ചാൽ പ്രകൃതി നമ്മളെയും രക്ഷിക്കും എന്നത് മറക്കാതിരിക്കുക.
2: പരിസ്ഥിതിയും ആരോഗ്യവും. തിരുവനന്തപുരം പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് TG വിനോദ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: ജൈവ ദർശനം.
1: അപൂർവ പക്ഷി എന്ന തലക്കെട്ടോടെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വെള്ളിമൂങ്ങകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ടൗണുകളിലും സ്ഥിരവാസിയും പൊതുവെ സാധാരണവുമാണ്. ധാന്യങ്ങൾ ശേഖരിക്കുന്ന പത്തായപ്പുരക്കരികിലും കളപ്പുരക്കരികിലും ചുറ്റിപ്പറ്റി വസിക്കുന്നതിനാൽ പത്തായ പക്ഷി, കളപ്പുര കൂമൻ എന്നീ പേരുകളുമുണ്ട്. ഹൃദയാകൃതിയിലുള്ള മുഖവും കറുത്ത കണ്ണും മൂക്കുപോലെ തോന്നിക്കുന്ന കൊക്കും നീണ്ട കാലുകളും ഭംഗിയുള്ള തൂവൽ കുപ്പായവും ഇവയെ കൂടുതൽ ആകർഷകമാക്കുന്നു. പകൽ സമയം പഴയ കെട്ടിടങ്ങളുടെ മച്ചുകളിലും മരപ്പൊത്തുകളിലും കഴിയുന്ന ഇവ സന്ധ്യാസമയത്തോടെയാണ് ഇര തേടാനിറങ്ങുന്നത്. രാത്രികാലങ്ങളിൽ തെരുവിളക്കുകളുടെ പ്രകാശത്തിൽ പറന്നെത്തുന്ന പ്രാണികളും കറങ്ങി നടക്കുന്ന എലികളുമാണ് വെള്ളിമൂങ്ങയുടെ പ്രധാന ഭക്ഷണം. അപൂർവമായി വവ്വാലുകളെയും പക്ഷികളെയും തവളകളെയും ഭക്ഷിക്കാറുണ്ട്. എലികളിൽ നിന്നും നമ്മുടെ നാടിനെ സംരക്ഷിച്ചു നിർത്തുന്ന പ്രധാന ജീവിയാണ് വെള്ളിമൂങ്ങകൾ. ആയതിനാൽ കർഷകരുടെ ഉത്തമ മിത്രവുമായാണ് അറിയപ്പെടുന്നത്. മഴക്കാലം കഴിഞ്ഞ ഉടനെയാണ് ഇവ പ്രജനനം നടത്തുന്നത്. സാധാരണയായി കുഞ്ഞുങ്ങളെ കാണുന്നത് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ്. വെള്ള നിറത്തിലുള്ള 4 മുതൽ 7 വരെ മുട്ടകൾ വിരിഞ്ഞ് തൂവെള്ള നിറത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നു. 40 മുതൽ 45 ദിവസങ്ങൾക്കകം കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തി സ്വന്തമായി ഇര തേടാനിറങ്ങുന്നു. വെള്ളിമൂങ്ങകളുടെ കണ്ണിന്റെ തിളക്കവും ശൗര്യവും കണ്ട് അതേ ഗുണമുള്ള കണ്ണുകിട്ടാൻ മൂങ്ങയെ കൊന്നു തിന്നാൽ മതിയെന്ന് പറയുന്നവരുമുണ്ട്. രാത്രി കാഴ്ച സാധ്യമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നേത്ര ഗവേഷണ രംഗത്ത് ഈ മൂങ്ങകളെ കണ്ടമാനം ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മൂങ്ങകളെ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളുമുണ്ട്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 4-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചിട്ടുമുണ്ട്.
2: ഹരിതവാണി സമാപിച്ചു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യ ഗാനം ഓർഡിനറി എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ ആലപിച്ചത്. സംഗീതം വിദ്യാസാഗർ, രചന രാജീവ് നായർ.

ദ സിറ്റി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു ഹൃദയപൂർവ്വം ദീപ ടി വി.